0: ഓടി മെനി സത്യഗുരുക്കിനേ നപായോ മെനി സത്യഗുരുക്കിനേ നപായോ സത്യഗുരു ജാപ രഖയോ കര പരിവിട്ട ആഗ സണായ സത്യഗുരു മെനി സദമന്ത ഹൈ ഇനി വിച്ച് ചോ മോർ ചുകായ ഉത്തമേ വിചാര ഹൈ ഇനി സച്ചേ സോച തലായ ജഗ ജീവൻ ദാദവായ ദാദവായ ദാദവ പാ
1: ਸਤਿਗੁਰੂ ਸਦਾ ਮੁਕਤ ਹੈ ਦਿਨ ਵਿੱਚੋਂ ਮੋਹ ਚੁਕਾਇਆ ਬੁੱਧਵੇ ਵਿਚਾਰ ਹੈ ਗੁਰੂ ਸੱਚੇ ਸਿੰਘ ਬਣਾਇਆ।